ഹാലുഡാ ഹത്തായ ബഷീരൻ തപ്പവൽ പക്രവൽ മഹലായ ലിമൻ ഖാദു ജൗനുല്ലകും സത്യർ മിൻ അസാബുൻ തദി.